0: ലഭ്യമാണ് സൗത്ത് റേഡിയോസ് ഒഫീഷ്യൽ സൈറ്റിൽ മാത്രമേ.
1: വീരൻ താനേ അവനെ ഉജിപ്പി വിട്ട വീനെ ഇനി വിശുദ്ധ പറക്കും താനേ എം പേരാണ്ടി മധുര വീരൻ താൻ.